ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ ഗതിരാ